കാര്യക്രമര പരവർത്തികിത്ത ഷാനിബം ഗായത്രി അയ്യർക്ക മിളിത കണ്ഠരി ജയദീപ് സഹാനിക്ക രചന സംഗീത വിശാൽ ശേഖർ കഥചിത്ര സലാം നമസ്തേ.